ഹമകശവരം ഉടായ് ബിമുഗ വാഹാകമേ അല്ലാഹു ദിനവടികും വാകന്തി ബായന്നേഗണി ഹെയ്യേ ഹമകശവരം ഏകന്തവനി ഫൊതെഗാ ലിവാഫെ ഹമകശവരം ഏകന്തകീ അല്ലാഹദ്ദാദി ഫസേഹകമകേ.

ആയത്ത് ബയാം വെഗം വാഗുതുക ഖിയാ ദിവാ ഹിന്ദു കാഫിർ മീഹുംഗെ മൂന്ന് മതിൻ ദിക്കുൾ വരുഖമായി നുർഹുംഗെ അലാമത്ത് തിബായ ഫിന്നാനത്തെ തിമൻ റസ്കലാംഗെ ആയത്തങ് എവരെന്ന ഖിയവാ ദേ മീഹുംഗെ ഗയ ദെമ്മെ ദെമ്മെ എവരെ അരാഗിം ഫാന കഹലെ കലേഗ ഫാനു വിദാളു വാഷ് ഫഹ എകന്തക വുര ബൊഡു നുബയ കാത്യ ബാ മീഹും കുരിമത് വാനകം തിമം കലേഗ ഫാനു തിയ ബാ മീഹും ന ഖബറു ദിവം ഹയ്യെ എയ് നരകൈ കാഫിരു മീഹും ന അല്ലാഹു വനി എ നരക വാദു കുറവാഫെ അതി എയ് ഹാദഹ നുബാവഗം വാ നിമിദിമകേ.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയ്യതുന്നായകു രയ്യതുന്ന എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്